പട്ടകാലിലേ പടും കെട്ടക്കുഴിയേക്കിടും. കടത്തൽക്കാരൻ തന്നെ അവളോ തന്നെ വന കാരക്ടർ ഞങ്ങളുടെ സ്റ്റെപ്പ് കലന്ത 916.